ikaraga mundu uria uboyaga ti mundu uria wikaraga akirite ni mundu uria uboyaga tondu mabinda maria waboya ukagia na kirigiriro mabinda maria ukuboya ukagia na gweteta mabinda maria ukuboya ukagia na mwivoko caria mukainde ndaga kiguta mundu agwikamana enda mundu ucaragia mundu wikaragicaragia na nigetha niguo nake ngai acioke akuthaarime mundu gwatagatu naguo ni wakuringa ringa ringa ringa na nukuvingurirwa na nikio muthenya wa umunthi tukiambiriria muthenya wa umunthi ngwenda gukuva mwivoko tiga gwikia njara ivoke mwathani na andu mwathani ena utethio wetu wa muthenya ena utethio waku wa muthenya na ningä mandäko mekuga atä rä rä atä akoragwo ena utethio wetu ana matinda marä a tå mä nyamarori akoragwo ena utethio wetu tå kä ririkana cangä thakame cheki na Abednego tå må ndå tuonagwo tarä tå må ndå gå tathiä twaå kä rä rwe thä inä wa bå rå ri må geni mandäko matwä raga andå acio ana mekua mwakirä matiathä re nä ndå nä mevokete ngai nä ndå nä andå marä ngai rä koguo nä menda gå kwä ra ekoke mwathani mwathani ena utethio waku o må ndä mwathani nä å gå tethia o må ndä eitha nä kwaguo må rwaru å rwaru ndå kå thiä kinya tene na tene mwathani nä å gå gå tethia mwathani nä å gå kå boria angagä akwä ra å goro wa mariti mayo mwana wa timayo ndarä na kä ndä ngä rä ro no mabitha marä aguire nä njä tå rathä tå ka nä wamenyire å yå ndamå kä a endi na mwä ra niä nä menda wa gå coka tuona na mathe mangä thiria nguga atä rä rä na mandä ko magä coka makiuga atä rä rä wanansi ngä thingitha andå arä a mevokete mwathani magä rä rwo nä kå mä rä ria mwathani rä tondå thä wana ya thingitha nä thingitha marohandu mwathani rä maå ndå macenjia na macenjia maroha mwathani rä tondå tarä u ndunia ya å må thä andå engä maratå ra mena mä kayo wä thä ra må ndå na kinya gakinya må thia agecuria må ndå akoonaga å ndå takota kabua no nä menda gå kå ba kä rä gä rä ro må thenya wa å må thä eterera ndå keä ke na ä eterera kumana na mwathani na nä å kuona ä coki å rä ega thä inä wa må tå rä re waku na nä kä o må thenya wa å må thä tå kä rä boya nä ngwenda å korwo rä bamwe naniä å thikä rä rie ciugo ino na ciugo ino ciahota gå gå teria angä korwo rä må rwaru ä boke mwathani angä korwo nä kuo må tiganä rie ä boke mwathani tondå andå maragarå rå ka mä thenya twa mä thenya wona we boka må ndå å rä a rä we å kuona tarä a ũteithio waku yagå teria no mwathani ngai wetå wona twamå kaä ra å rä a å twä rä te ngaä ra na niä mä ngå kwä gua na nä twangå kwä ra må thenya wa å må thä å kaä re mwathani na nä å gå kwä gua na nä å gå kå ba må thenya mwega må thenya å rä na kä thaarimo ngai akå thaarime na gwä ke wega tamboe mwathani mwega na må tugi nä na gå cokeria ngatho nä å ndå wa må thikä rä ria nä å thikä rä rä kä må thenya wa å må thä mwathani tå tha nä å ratete mwä boko tå tha nä å ratete kä mwä boko tå tha nä å rakinyä te må thia na rä u mabinda mama mwathani nä ngå kå ria baba na nä getha nä guo kiugo kä u naria gä kande kå må cokeria mwä boko gä kande kå må cokeria kä rä gä thitho na nä getha nä guo mwathani akande gweterera kinyagia one maå ndå marä a wigä te mbere yake makå må cithia makå må guna nä wega ngai nä wega Jehova nä na gå cokeria ngatho tondå nä nguonete å kä boria andå mengä nä nguonete å gä teithia andå engä nä nguonete å gä cokeria andå mwä boko tari mabå weto wa Kenya nä na å nenganä ra moko rä maku mwathani tondå å tigä te kuo na nä gwetha nä guo Jehova å tå thaarimä re kuo kiraire kä onde ingä tå mä ka na nä getha nä guo ithå kie thayå wa bå rå ri nä kä o ngwenda kå rega rä u thä inä wa rä twa rä a Jesu Kristo na boera bå rå ri wetå wa Kenya thamaki å rä a twathurire å ndå å mwe na ngurubu ä rä a yonthe thurä te thutha wake na kå ria baba na nä getha nä guo å mabe thayå mwathani thari makanitha waku å rä a naguo wä nogetie na kå thiä å gä kå boyaga å gä gwä taga mwathani tå ma Jehova kanitha å kande gå cenjia thä å twä rä te mwathani tuo nä guo tå ngä cenjia thiä na nä gä gå kå ria må thenya wa å må thä